0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി
1: നുവതിയേക്ക് മെഗഹേർട്സ് ദിവഹി എഫ് എം അബദു എസ് എം മെഗാത്തുക.
2: അസ്സലാമു അലൈക്കും. നൂതേക മെഗാഹെർട്സ് ദിവഹി എഫ് എം ഗെ ഹുന്തരിന വരം ഉഫാവർ വഗത്കൾ കൈദമു ടീ ടൈം റിക്വസ്റ്റ് മേദുഗ ഷോയക് മി ബദൽ കുരി ഓർഗനൈസർ ഫിന ഫിറാഗ് ഫിന മേദുഗ ഷോയക് വസ് ഫസ്കർ തിരി സിംഗവാ ഹമെ കുരിയ ദായിരു ഷോ കുരിയ ദാണി എ ഹുന്തരിൻ ഗെ ബാവരുമാ ഇകുഗ മി ഹസബു എ ഹുന്തരിന ഷോഗ ബാവരുൻ ഗെ ഫുർസതെ ബോയ് മി വഗുതകി വര ഹിഗ്ഗാം വഗത്കൊളെ ഇതര മി വഗത്കൊളെ ഹിഗ്ഗാം കൊല്ലുമട്ടക ഫുരിഹം കൊല്ലുമട്ടക ബേണുവ ലവെൻ അടുവ ഹാലുമകി മി വഗത്കൊളെ ഇതര ഫുരിഹം വെഗെന്ദാണെ മിവഗത് അടു അഹാലം ബേണുവാ ലവെ എണ്ണമ അവഹ പി എസ് എമു ഡി എഫ് എം 91 പേജ മെസേജ് കൊല്ല മിഗേതുരു ദുരുഗോരി ഫാരാതക ലവെ ഹാസ കൊല്ല നുവത മെസേജ് റദ്ദ കൊല്ലം ബേണുവാണമ മിഷോഗ എഫുർസത് വെസ് എബോയ് ഹമ മെസേജ് കൊല്ലം ജഹേണി പി എസ് എമു ഡി എഫ് എം 91 പേജ റദ്ദ കൊല്ലം ബേണുവാ ഫാരാതുഗെ നമ എക്കു മെസേജ് ലിയലാഫ തെൻ ലവെ എണ്ണമ ലവെസ് ലിയലാഫ മി വഗത് കൊള മി ഹാസ കുറണി ഹമ എഹുൻ തെരിങ്ങെ റിക്വസ്റ്റ് ജഹാൽ ദിനുമ എമ ഫിന ഉമ്മീദ് കുറണി മേദ്ഗ ഷോഗസ് തഫാത് ഗീന എഹുൻ തെരിന ബദ്ദ വാണികമ മേദ്ഗ ഷോഗസ് ഫഷാണി ഫിനാഗ് ഫറാത്തും ഗെനസ്തേ വര ഹിഗ്ഗാം റീതി ലവൈക്കും

മീഹു എബഹി ജിന്നിങ് ഹീ കുരി ഫദൈ എവരം വെസ് എബഹി ഇൻസീം വെസ് ഹീ കുരി അള്ളാഹ് എവ്വെസ് മീഹക്കു അലുൻ ദിരുമക നുഫനു വാണിക്കമശേ.